ተጋንተ ከሰንደኒን ካብራሳው ሸካይ ቱዌሽን ስቱዲዮ ሂታጋንተን ካብራሳው ሸካይ ቱዌሽን ስቱዲዮ ቶስቲኝ ኮይ ሞንቴ ታቦር ተነጊ ጎሚኔን ካሰረተን ጎይ ሀጎ ግሪቴሚ ግኛ አጎቶማይ ጌር ዋለተ ገቱል ኮይ ካንዲዲያን ሲሳ ፕሮስቴተ ስዌ ተጋላጋይ ቸቻንገ ሸቦቶ ኢኳሪሜት ኤምሮይድ ሎሊዮታ አስማ ሮይታ ቀሮቲ ከሱጋሮገ ሞጎኒዮታ ചുമകിസികേഷെ കോ മാതിതൈംഗെ ഡോക്ടർ തോയേതക ശിക്രിചോതിനെ നാതിൻ കോഞ്ഞോയ്സി ത്രിവോഞ്ഞോയ്സോ കിഞ്ഞിശക്കിച്ചാങ്ങ ഗോകികായ റിസർച്ചകുത്തിനോ ചംചിനെ തെക്കോഞ്ഞോയ്സോ അഗോയിനെന്റെ തെക്കുമെമ്പാത്തിൻ അബുൾ സൊസൈറ്റി ഓഫ് കെന്യ റോത്തേച്ചിനെ ലിത്തൈന പൊസിറ്റ് ക്രിച്ചോ സ്റ്റേച്ചെപ് കോസ ഒത്തേലാപ്സ്റ്റാൻസിൻ പേത്തുത്തിനോ ചുമ ബില്ല അഗോയിക്കാസിത മൂത്തഗോ ബിമണി അഗോഞ്ഞോയെ പരിചീന ഡോക്ടർ തോയേതിൻ 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703 5568 98 0703
of Kenya, rotation in Litein opposite Kericho Stage Kosa Hotel upstairs, in Petutin Mochimabili, Agoikansi Tab Munta Bimoni Agonyoe, Brichina Dr. Toyota, in 0703 556 898. Poiboy Kondo Ikibomugeni Foundation, Aga Shibom Yota Kipsigi Zelda, Sakobrosti, Oga Agoboka Bateta Boyota Mugeni in Memorial Anniversary in Bopogalagenge, Aga Sesit Negioe in Kasita Muntorgi Tiptomasesit, Rawanitan Possesit in Mugeni Cultural Center, so Tige Community Saitangan Nabobit, Tondeta Kondite Ko Jackson Koske. Bishop Emeritus Age Kondo Ikibo Kipsigisa Otogotin Tugul Boyboy Kondo Ike Shibo Mugeni Foundation Akibo Mnyote Kipsigisa Elders Kubrosi Wagaboka Bateta Boyota Mugeni Memorial Anniversary Pogolaginke Accessita Negia in Kasita Muntergi Tiptumaksesiti Mugeni Cultural Center So Tiko Mnyetike Saitangwan Nabobit Tande tenbogonde teko Honorable Jackson Koske, Bishop Emeritus Agondo Ikibo Kipsigisa Otogoti Natugul. Jotun ko kabrasa oishe kebeberta netai namatian hau iksa kabrasa itage kebeberta nbo oing noton ko kabrasa itenbo mutio nagaituation studio.